അർജുനെ ആശ്ചര്യോട് പണൊന്നുമില്ലേ, കാടുത കിരാതിര് ബോണ്ടദേവനോട് ഉസാർ എന്ന് പണിതയാണ് ശരീരത്തെ. അണ്ടാ ഈ സാമാന്യ കിരാതിരല കത്ത് ബിരുപകരി ഉടുപ്പിനുള്ള ഭാര്യ ഉസാറുള്ള ആണ്ടാ നിന്ന പർത്തേച്ചിനപ്പടു നിന്ന സാഹസിച്ചിനപ്പടു അവ എനട നടപ്പാന്ത് സാധ്യത്തിന സൈസൊല്ല പണിത് കെബിത്താടെ മുട്ട ഒയ്ത്തത് കൊഞ്ച് പർത്തത പകരിന് ആ ഈശ്വരനാ തികലേക്ക് പിടിപ്പേക്കേ.